ടാഗ് ജോൾ ഫാരഗസ് ബാൻഡ് പോർച്ച ഈസ്റ്റർ കോഗ ഹൈ ഓണേഴ്സ് പോർച്ച വിഷ്ണു വർമ്മജ ഫാരഗസ് ഫസ്റ്റ് ഞാൻ ഇരില്ല മുൻ തരസ് ഞാനും കലുയ കുരുഷ്ടേജ് വർഷദുഷ്ടേജ് കുരുഷ്ടേജ് ഫാറ്റായ അരക്ക് ചൂട് ചെറിയ ഫാർപ്പുഷ്ടേ തുമ്മൻ ഏരൻ ചിങ്ങൾ കുറവിൻ ചോയ്സ് ചെയ്ത് കുരൻ വാൻ ചൂട് ഫാരഗർത്ത് സ്ലാബിയ ഞാൻ വാനിൽ വാർത്തരും ഓണി വിഷ്ണു കാൽക്കപ്പ് ശാത്തൻ മെസ്സസ് ജലവിഷ്ണു പോയ ക്ലാത്തി ഞാൻ പോയ കുരവുള്ളി നീ ഹാപ്പൻസ് ഓൺസ് വാർത്തരും വാളിന് ഹരിബഹിന ഒരു കാവൻ ചെല്ലി കത്താറി ചീര സ്വാസ്കൾ ഫാരവ ക്ലാക്ക് സ്കാബ് ക്ലാത്തിന് ക്ലാത്തിന് എന്നതാണ് എനിക്ക് ഏത് ക്ലാക്കസ്ലേക്ക് എന്നതാണ് എനിക്ക് സാംസൺ ബി ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ സഹിക്കുന്നതിൻ്റെ പാർട്ടിലൊക്കെ എൻ്റെ ഹർഷമാക്കൂ സ്വാൽസാൻ ഞാൻ അറിയപ്പോൾ ചെറുപ്പാൻ വേ ദർശനം പോകുന്നു ഒരാക്കും നീ ഹോകാം ഞാൻ അതിനെ ബിയാണ് ഈ ഹോക വരാമോ ചെറുക്കാൻ വിഷയം പറയ പോകത്തി ചെറുപ്പാൻ ചേർക്കുന്നു സ്വാൽ സ്പെഷ്യൽ വാങ്ങി മോര് മോരെ വീതാരെയും ചെയ്യാം സംസാരിക്കുന്നു.